മാത്തേരുള്ള വൺ പേര് കോരികളെത്തുന്ന പുള്ളിയാണ് നാണ്ട പുള്ളിയായി ബൊക്കണേ കോരികളെപ്പുണ്ണത് ഏരകളെ കൊത്തി യാന നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേണുന്നുള്ള റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

മാത്തേരിലെ വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ് പുള്ളിയായി ബൊക്കണേ കോരികയിലെ പൊണ്ണു ഏരകളെ കൊട്ടി ഞാൻ എനിക്കുള്ള സുന്ദരരെയും മന്ദാറ നിക്കിൾ കേനുള്ള റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.